0: ഓവറോൾ കത്തേ മാത്രം മഹന്തായി പിച്ച് ഹായി വേരിയേഷൻസ് താ ബൊഡ്ഡാ കടിക്കറാണ് ഹായി ലൈത്ത സഹ കോൺഫിഡൻസ് ഓക്കെ സിന്ധു വിശ്വാസ് താ ബൊഡ്ഡാ വിശ്വാസ ഇതു ഗാന കളാണ് തായി ലൈത്തന ഇത് ശുഭപത്തന
1: എത്തുകൂടെ അപ്പേ സംഗീത വിശാരദ് ദിലീപ്
2: ഗാൻ മങ്ങിത്തനോ ഹൊന്ത് ഹൊന്നിട്ട് പിച്ച് കരാക്കില്ല സിന്ധു ബ്രീതിങ് ടെക്നിക്സ് ഹേമത്തൊന്നായി അറ അന്തിമട്ട് ക്യൂവാകെ കോൺഫിഡൻസ് ഒക്കെ തമായി വെതകത്തന്നെ ദ മേവാകെ തത്തേക്ക് ഇന്നോട്ട് മുഖത്ത് ഇതിരിയായിട്ട് എന്നെ തരംഗ അത്തരമ കമ്പറ്റീവ് വെടി ഇതുകൊണ്ട് ഒരാകെ എങ്കിങ് സഹ സിന്ധു അപ്പിക്കുന്ന സോങ് ബോഡിയെ കത്തിയാണ് സമാറൽ ഇങ്ങനെ ഹെമ സിന്ധു ഒക്കെ ഈ സോങ് ബോഡിയെ കട്ട ഉപരിമ സാധാരണ കറന്നെ ഒരാ പ്രിപ്പയറായിരുന്നോണി മട്ട പുലുവാങ്കിയാണ് എനിക്ക് ഇതൊക്കെ മെതി വരുന്ന ബേ മൂത്തിട്ട് പെണ്ണോ പെണ്ണമ തമ്മ
1: මගින්තර හොත විනිශ්චයක් ලැබුණා කියලා බලාපොරොත්තු තියාගෙන අපිමු අපේ සිකුරාදට ලක්කන අහන්න මොකද වෙලා තියෙන්නේ කියලා. ඉතින් මේ මං කියන අත්වල කරගට තියෙන මිනිස්සු වේදිකාවුරු ළඟින්න ඕන කියලා.
3: නේ? ඒක තමයි සුබපතනවා. මේ සතිය සිකුරාද අමතක නොකර FM 93.5 93.7 ලක්කන Golden Voice ඔයාලට ලබා දෙන විනිශ්චය මොකක්ද කියලා දැනගන්න බලුවා.
2: හරි. බොහොම ස්තුතියි.
1: ඔව්. අංක 12618 න් ඒ තරඟ වැදුනේ හොරණ ඉඳලා අද තරඟයට සහභාගී වුණු ගෑන්
2: සංජීව
1: සංජීව හරි ගෑන් එනක් ස්ටාර්ට් කරන්න
3: එහෙමනම් තව තරඟ කරුවෙක් කරේ තරකාරණයක් කරේ අපි මුණ ගැහෙන සූදානම් අපි කෙටි විරාමයක් ගන්නවා
1: අනිවාර්යෙන්ම කුංචි විරාමයක් පස්සේ යලි
4: මේ ලක්කඳ ගෝල්ඩන්

0: നമ്മ ഇല്ലകട്ടേന ഓടിപി ഏക അറഗേന
1: ഹരി
0: ഈ ബോക്സ് കേട്ട ദാണ ഓണ
1: ദാല വോട്ട് കരണ തിയെന്നി
0: വോട്ട് നൗ കേല വോട്ട് വെരിഫിക്കേഷൻ കോഡ് ഒക്കെ ടൈപ്പ് കേല വോട്ട് ദുന്നട പാസ്സേ
1: വോട്ട് കപിടേനവ
0: അബിടെ വോട്ട് കേനവ ഹരി ദ പിയവർ തുണായി തിയെന്നി
1: ഓ
0: പേജ് എക്കട ഗീല ലിങ്ക് എക്കൻ ഗിയ റേഡിയോ പ്രോഗ്രാം കേനക നത്ത റേഡിയോ കാറ്റഗറി ക സിലക്റ്റ് കരാ ഇട പാസ്സേ മോസ്റ്റ് പോപ്പുലർ റേഡിയോ പ്രോഗ്രാം കപ്പൽ കീനക സിലക്റ്റ് കരല ഇത് നിങ്ങ അഭിതന്നകേ ഫോട്ടോ ഒക്കെ തീയന തനട ഗീല വോട്ട് നൗ കീല ദുന്നട പാസ്സേ ഓയാ ഫോൺ നമ്പർ ഒക്കെ ഇമെയിൽ അഡ്രസ് ഒക്കെ ദാന തനക്കിനോ നിങ്ങ ഇമെയിൽ അഡ്രസ് എക്കട്ട് ഓയാഗെ ഒ ടി പി ഒക്കെ അക്കിനവ അന്നേ ഒ ടി പി ഒക്കെ അറകിന് ആയി ബാത്ത് അത്തനാറ്
1: കലിൻ തനട അവില്ല മെസ്സേജ് ലക്കഡ് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഡ്രൈവ് പോസ്റ്റ് ഒരു പുലുവാങ്ങേക്കട്ടാത് കമന്റ് ദാന്ന
0: കൗദിനെ അപ്പൊ അഹഗിന
1: മമ്മ അന്ന ഹദാന്നെ കൊട്ടിയാക്കു മുറ പാത്തട വസന്ത ഇന്നോ മേ വെല വേഗത കരഗാനവ മഹത്യ വസന്ത ഇവഗേമ വൈഫ് ഇന്ദിക ചൂടുതുവ മധുഷി മേ ഹമോ മേകത കരഗാന ലസന സിന്ധുവ ദെന്നേ കേല കേനവ ഇവനിൻ ഡ്രൈവ് ഏക അപ്പേ തിന്നവ മറു ഡബൽ ഒയാല സുപ്പിരി സിന്ധുവ കോനി കേല തിയന
0: ചലിത
1: നിശാന്ത സിരിവർദ്ധന മേ ഹമോ മേകത കരഗാനോ മാൻ ഗോഡക് ആദരി ഇട പാസ്സേ എസ് എൽ പ്രണാന്തോ ഇന്നോ വറുതൽ പോല ഇന്ദല ഇട പാസ്സേ ഡില നിരോഷ് ഹംഗ്വാലി ദ മെസ്സേജ് കക് ദാല തിന സരചന്ദ്രായ സ്വാഗത ഏകത കരഗാനവ ഗുഡ് ഈവനിംഗ് ക്ഷി മധു കൃഷാന്തയ്യ തരുഷ ഫ്രിസ്ക എത്തുകൊട്ട് പ്രദീപ് സർ മെഹമോ മെക്കത്തുകരകാനോ റുബിനി തമ്മായി മെസ്സേജ്
0: വിനാടി.

0: ഈ പെല സിന്തല്ല ദേഹത്തെ പേവട്ട് വരദ്ധ ദുട്ട് തന്നെ തറോട്ട് ഉക്കറണ്ട
1: മതക്കാത്തല അപ്പട്ട തതിയും കിട്ടിയത് അമ്മല വകനെ അമ്മല വേറെ കണ്ടു ആരക്ഷാകര കണ്ടു ദാത്തല ദാത്തല വടത ഏമ വടത തണ്ടുവാൻ നൊതുണ്ണാണ് അപ്പി കൊഹേ കൊത്തരണാമത്തേക്കിലായി തന്നെ ബേ ഏക്ക് ഞാൻ അനാദരേക്ക് ഇന്നേ കറങ്ങ ആദരേക്ക് ഇത് പുതുമ കക്കിയെ കപ്പില് അത് പരമ്പരാതിരത്തി എന്നെ കേട്ടുമ്പോ തീരുമാനം ഓക്കെ തീ മണമേ കാലിത്തിമുനി പരമ്പര തെക്ക് തിവിച്ച് കേട്ടുമണി സിംഗബാവു തിമുനി പരമ്പര തെക്ക് കേട്ടുമനെ കേട്ടുമ്പോ തീരണം സദാകാലികവും തീരണം അത് തക്കുക തീരണം മീറ്റ വേണ്ട ധർമ്മ വിദ്യയുടെ ഇഷ്ടടാട്ട തീ തെമ്മട്ടേക്ക് പറക്കറു എം എൽ എ ആമതുരു മട്ടക്കീനാമേ പട്ടി വ്യവസായിക്കു ഇങ്ങനെ കത്താക്കണ്ട വിട്ട് മട്ടക്കി പോമേ മാത്യോ മേ താത്തല സറങ്ങനെ ഹമ്പുകണ പുത്താല കളി സങ്ങനെ വീതം കണ്ണു ഏകദേ അത് വിലാത്തിയുണ്ട് അത്തരം ബലു ബെൽമറ്റം പരമ്പര തുണക്കെട്ട് വട മുണസല്ലി കറയവത് എന്നെ ഈ മുണ ദണ്ഡപത്തി പെലം തീവത് പവത്തിന്നെ ഞാൻ താത്തല ദുഃഖാംസയിൽ ആമ്പ് കണ്ണു അകേ തീരുന്നു പുതാല എം പ്രമാണ കിട്ടേക്ക് തന്നു ഏകീതം കണ്ണിട്ടിയാട്ടെ ഈലങ്ങ പരമ്പരാവക്ക് ചിലയത് തന്നെ ഇവിടെ തന്നെ വീതം കറണ്ട് ഇത്രേ ഏകീന്ത അപ്പി ഹെമ പരമ്പരാവട്ട ആദേശകളിലകത്താണ് പറയാനിയമിച്ചക്ക് ദിവനുമൊക്കെ അപ്പി ദഹിന്നെ കാര്യം ചെയ്ത് വാച്ചൊക്കെ കേക്കി ധനപതി പന്തി എത്തിക്കായി ദുപ്പത് പന്തി എത്തിക്കായി മുണ പന്തിയെ കത്തത് ക്രമക്രമേ അന്നെ ശീഘ്ര പരിഹാനിയെ കെട്ട് കലാകാരി അവശ്യം അന്നെ ഇലവിടുത്തമെന്നുള്ളതുണ്ട് കീഴുള്ളതുണ്ട് നമുക്ക് അവാസനാവട്ടെ കലാകാരി ഈ പ്രവാഹയും കൂട്ടത്തപ്പാട് പറ്റില്ല.